0: Beneath the forests of these sacred valleys awaits the riches and treasures of our ancestors' past. And their intention to our future is to embrace our Aina, to sacrifice the labors of our bodies to this great land of Ka'eleku. Mahalo e nā kupuna, me ke aloha palena ole.
1: Neyum, palum, uvum kodukuna, prabadam bola punjirikina devangal. Oru divasam, avare enikku oru kaavu kaatti thannu. Avade endaanennu thedi thedi poke. അതുവരെ കാണാത്ത കേക്കാത്തൊന്ന്. കാവിനും അപ്പുറം, കരിവിളക്കിനും അപ്പുറം, പ്രപഞ്ചത്തിന്റെ ഇരുൾ മുഴുവൻ എടുത്തണിഞ്ഞിട്ടങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ